മക്കൾമത്തിലേക്ക് തൊഴുംക്യ സന്തോക്തുന തഹഞ്ചരിബ അസി മേഘഹർഷാമഹും ദസ്മിക് മങ്ങാദ ശന്തോക് ചരിബ ആകാശവാണി ഇംഫാൽഗി എഫ് എം സങ്ങായ് ചെനൽ ദഗിനി ഹൗസിക് ലാന്തോക് ചെരി അയ്യബഗി ഖുർജി ദിഗി അനി സുബ താങ്കക്ത താങ്ബല്ലാൻ ഹുംഫു നുയ്തോയ് സുബ പണ്ടു പുഥോപുദ തിങ്മാങ്ബ ഹെംചാൻ നിങ്തോക്ജം ഖോൺജൽദ അമതി തൊറം പുഥോക്പ തോക്ചോം രേണുബലാ.